ശമാഹനഃ യഇദം കവചം ദിവ്യം സർവശത്രു വിനാശനം ഭൂത പ്രേത പിശാചാനാം നാശനം സർവസിദ്ധിദം സർവരോഗഹരം ചൈവ സർവസമ്പത്പ്രദം ശുഭം ഭുക്തി മുക്തിപ്രദം നൃണാം സർവസൗഭാഗ്യവർദ്ധനം ഋണബന്ധവിമോചം ച സത്യമേവ ന സംശയഃ